ലഞ്ച് ബ്രേക്ക് മീ ഷോയിങ് ദേ ലവേ മീ വാലദിനി ഫുരതമ ഗെനിസ്തേൻ ലവേക്കി ദിവി അമില്ലരാഗേക്ക് ഗൊത്തും മീ കടിയൻ ഓൺ മെൻ ഹോവാലില്ലവ അതെ മാട്ടു കിയാഫവാ ലവേ ഫുരതമ ലവേക്ക് ഓൺ ഗെനിസ്തിനി ലവേഗെ നമകി നിദെ മീ ലവ ഹിമണാഫ മീവണി ദൊളസ് ആൽബംഗ ദെൻ ദെമ്മെ അടൈഗെ മീ ദിയ ലവേക്കി എമിനംഗെ ലവേ എമിനംഗെ ലവതോഗെ തിരേ മര മഷൂർവേഗെൻ ദിയ എല്ലവ മൊക്കിൻ ബേർഡ് mi delave fo mi ha hisabon ormenge miaduge maulo jehlana nge to ormen komme bude duhe ge lunch break mi show mi haasa kurani life hacks adi life skills abehe gotun kommes kala maulo mate tibefna me geniste ve torme masike kurani ego to miadu samati befna mi muhimmu maulo mate geniste ve tor masike kurana nge to miadu ormen wahaka dakkalaani war ginabay kan hama dima wedani kame war ginabay ku tahammal kurani kame hin awnde hiwani dirulum ga hama komme miheka wes dima wedani kame mi eha mi kuram beenu nuwi kamu ga wes noone ke bunan nukeri gen aay ke bunewe faharo aade detto noone ke bunan bay far guilty feel we ehin wima kurewe nekkamu ga wes aay ke bunewe faharo aade ormenge tere hama gina mihunna noone ke bunumaki warang undagu kamaka wani miheku kamaku edumu miheku kamaku edumu amille ekan kuran wagutu netas nuata warbale fo huttas aay ke bunewe ekamuko hagigatu ga noone ke bunumaki ko baato bala laer me noone ke bunumaki anikayan ihutiram nukurme vesnu nge to adi ei gos miheka bume vesnu komme fahara ko hama bunaka me nukoddemunaki ei thima gosegen mi noone ke bunun ekahala feel le bai fahara ve ekamu go hagigatu ga kurevenne tiya hama noone ke bunumaki emme rangalu goi noone ke bunumuge hagigi maane ki amilla waguta sha sikhata iskandinun miyaduge mi show government wahaka dakkalaani mikama behe gotu inge to kuriyang we bag sam lavaya ekiga mi maulu government miyadu wahaka dakkalamun daani mi har kadin eggadi 13 minute 30 nuasikuntu riti lavai ibalo dena mi far mi geneste lavai ki pakistan ge lavatoge tereng awara mashur wara riti ellawa ade bol kafara

ആ മക്കാശ്വരം അള്ളാഹുവായി എക്കലാങ്ക റസൂലായ ഉന്തകൂ കുറ എബഹി ദൊഗു കൊക്കാഫിർവാ മീഹുൻ ദന്നാഷ് അള്ളാഹു എവരെന്ന ദുനിയായി ആഹ്റത്തുകാ ലാണ ലവ്വി അതി എക്കലാങ്ക ഇഹാനാത്തരി അജാബ് എവരെന്ന ടക്കാ തയ്യാറു കുറവി.

ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവാ ഹുരിയാ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തും മർഹബ പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയദ്ദാണി അൽഗുൻ ഷാഹുദാ മഹ്മൂദ് ഓഡിയോ വാഹക കമിഹാർ അൽഗുമെ മിഗനെസ്സനി ബിമ്മാ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക മി ഹഫ്താഗ മി ഗെനെസ്തനി മി വാഹകേഗെ തേവിസ്വണു ബേ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ.